0: കുട്ടി ഭാര്യയെ കെട്ടിക്കുന്നു.
1: കലത്തിനും പടാതെ നല്ല തീമ്പാ